0: അടുത്ത് അട അലി ആസാദ് പാടിയുള്ള പാടൽ.
1: കണ്ടതും കേട്ടതുമല്ല, കണ്ടതും കേട്ടതുമല്ല അങ്ക് കരുതി.